0: ശ്രോതാവ് സവസ് ദേക്കായി
1: ലൈവ് FM
2: വേഹസ നിവണ റിത്മയ www.liveFM.lk.